ഹേ കീർത്തി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറെ കുറവാ വഫദാനെ വസ്സലാത്തു നൂറുൻ റവാഹു മുസ്ലിം മാനക്കി നമാദക്കി അളായട്ടക്കാവാ നൂറയ്ക്ക് ഹമ ഇഫദാൻ ഏനാ ഗേ നുക്കുതുമുൻ എക്കലാങ് ഏനാഗെ ഹിതുഗാ നൂറെ കംഫതുഗാ നൂറെ ലൊലുഗാ നൂറെ കനഫറാത്തുഗാ നൂറെ വാഫറാത്തുഗാ നൂറെ ബോമതീഗാ നൂറെ അതി ഫാത്തിലാഗെ ദശുഗാ നൂറെ ലബ്ബാനെ അതി എമീഹായക്കി നൂറെക്കമുഗാ ലവ്വാനെ ഫഹെ അളാഗെ ദരജ മതിവരി വെഗെന്താൻ ഏനാഗെ ദരജ മതിവരി കുറവാ ഫാഫത ഫുസ്സവാ ദെവ്വാനെ കീത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗരിഹും വാരിദു വെഫാവാ ഗുതുഗാ ഖാസ ഗുതിഗാ സജിദാഗെ അസറുഗെ സബബും സൗബാൻ റളിയല്ലാഹു അൻഹു വിദാളു വെഫാവെ മാങ് അല്ലാഹുഗെ ഹദ്റത്തുഗാ ഇമ്മെ ലൊബുവെതി അമലകാ ബെഹേഗുതും തിമങ്കലേഗെ ഫാനു സുവാലു കുറവീമെ കീത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുറവിയെ അലൈക ബികസ്രതി സുജൂദ് فإنك لن تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة رواه مسلم ماني رسول الله صلى الله عليه وسلم من ونكر في بيك له كمغاوة مان الله إكاليغ فانا رسول لفي ثوبانك كيبان رواوي جنبه إكاليغ فانا ودالو فيه رسول الله صلى الله عليه وسلم حديث كرواتي تمنى أدوهيمه ಏಕಲೇಗೆ ಫಾನು ಹದೀಸ್ ಕುರೆವಿಯೆ ಗಿನ ಗಿನೆನ್ ಸಜಿದ ಕುರುಮ ತಿಮಾಗೆ ಅಮಿಲ್ಲ ನಫ್ಸ ಲಾಜಿಮ್ ಕುರಾಶೆ ಫಹೆ ತಿಬಾಯಂ ಅಲ್ಲಾಹ ಟಕ ಸಜಿದೈ ಕೊಫಿನಮ ಏಗೆ ಸವಬುಂ ಅಲ್ಲಾಹು ತಿಬಾಗೆ ದರಜೈನ್ ಉಫುಲ್ಲವ ಏಗೆ ಸವಬುಂ ಏಕಲಾಂಗೆ ತಿಬಾಗೆ ಫಾಫೈ ನುಫುಸ್ಸವಾ ನುದಾ ಹುಟ್ಟೆ ಕುಡವೆ ಶಕ್ಕೆನ್ನೆ ಗೊತುಗಾ ಮುಸ್ಲಿಮ ಮೀಹಾಗೆ ಸಜಿದ ಕುರುಮ ನಮಾದು ಕುರುಂ ಗಿನವಾ ವರಕ ಏಕಲಾಂಗೆ ಹದುರತುಗಾ ಏನಾಗೆ ದರಜ ಮತಿವರಿವೆಗೆಂದಾನೆ ಫಾಫತ ಫುಹೆವಿಗೆಂದಾನೆ ಮಿಸ್ಕಿತನ್ ನಮಾದ ದಿಯುಮು ಮೀಹಾಗೆ ದರಜ ಮತಿವರಿವೆ ಫಾಫತ ಫುಹೆವಿಗೆಂದಾನೆ ಎಹಿಂಕಮುಂ ತಿಮಾಗೆ ದರಜ ಮತಿವರಿ ಉಮಂ ಎದೆ ಮೀಹಕಂ ಒತಿ ಫರ್ದು ಫಸ್ ನಮಾದ ರಕ್ಕಾತೆ ರುಮಫಹು ಎ ಮೀಹಕ ಕೆರಿ ಕುಲದಾನವೆಗೆಂವಿ ಮೀಂವರಕ ಸುನ್ನೆ ನಮಾದು ತಕ್ಕುರುಂ ಅದಿ ಹಮ ಇಫದೆಂ ತಿಮಾಗೆ ದರಜ ಮತಿವರಿ ಉಮಂ ಎದೆ ಮೀಹಕಂ ಒತಿ ಏಕಲಾಂಗೆ ನಮಾದು ಕುರುನ್ ನಹಿ ಕುರವ್ವಾ ಫಾವಾ ವಗುತು ತಫಿಯವಾ ಎನೋಂ ವಗುತು ತಹುಗಾ ವೀಹಾ ಗಿನಾಯ್ ನಮಾದು ಕುರುಂ ಏ ಆಲಂ ತಕುಗೆ ವೆರಿ ರಸ್ಕಲಾಂಗೆ ಹದುರತುಗಾ ಏನಾ ಕುರಾ ಕೊಮ್ಮೆ ನಮಾದಕಂ ಏನಾಗೆ ದರಜ ಮತಿವೆರಿವ ಮುಂದಾತಿ

ഹമകശ്വരും ബിങ്കണ്ടു എവരെങ്കെ ഹർഷിതക്കും ഉണികുരാ ഇച്ചെ തിമൻ റസ്കലാങ്കെ ദിനുവടുകെമ്പമെ അതി തിമൻ റസ്കലാങ്കെ ഹദ്രത്ഗ മുരിഹാ ഇച്ചെ റക്കാ കുറാ ഫുതിവേ.

0: ദിവ്യ എഫ്എം എഹും തരുന്ന ബദ്ദൽ കുറണി
1: വരം ഹാസ ഹുഷേളും തരി ഗെസ്റ്റ് ആർ ജെ
2: ഗെസ്റ്റ് ആർ ജെ ഗതുക ബദ്ദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
1: ഗെസ്റ്റ് ആർ ജെ നുവദിഹ എകെ മെഗാഹെർട്സ് ദിവ്യ എഫ്എം
3: ഗെസ്റ്റ് ആർ ജെ ബുരാസ് വെദ്ദുഗെ രേഗണ്ടു അഗ്ഗടി ഫണരേഗ സ്റ്റുഡിയോയും വഗുതും
4: ಲೋಯ್ಪಾ ಅಳಾಲುಮ ಕೊರುಬಾಣಿ ಎಕುಗ ಉಳುಮ ದೆ ಲೋಪಿ ವೆರಿಂ ವಿ ಬಾಳುತ್ತಾ